0: 3GGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGGG ni cancel swinene evingiselo byo weka magondzo yoko hambanahambana va kona va ningiselaka siva ra magondzo no tshemba ku bandi na vuhlayiseki mi ri boyile kwala mi nga kona mi tlhela mi landzelela swinene swikoti swa le magondzweni na ku magondzo yoko hambanahambana ka wona va kona van'wana va ningiselaka hlam va ri gondzweni ra R578 D328 na D447 kasi ke va kona van'wana va ningiselaka hlam va la gondzweni leriya ra R578 gondzweni ra kusuka hala ilimu hala okongomana giana lava kona van'wana va ningiselaka hlam va la gondzweni leri ra R81 va kona R71 R40 va kona laka gondzweni ra R524 ni khensa swinene vuyingiselo bya wena yingiselo wa me kwala wu ningisela ku ri kona shem
1: sayigibeleli taxi jo sayigcwalise masaba busini
0: vona van'wana lava ku ri sima rero yingiselo wa mehimuhaxi ri ntsundzuxa mhlekisani un'wana wa mina va ri tsale hi rito ra xijitanyana so va ku ri ntsundzuxa mhlekisani un'wana wa mina shem a ri rhandzisa swin'wana swa mikhuva na mihlolo o ni khensile shem